ഗുഡ് മോർണിംഗ് പാപ്പാന്ത് ലോക കുശലാണ് തരംഗ വലിയ വിശേഷം ലയണൽ മെസ്സി സമാപ്തിയോ ഫിഫ വേൾഡ് കപ്പ് എങ്ങനെ ഇൻട്രസ്റ്റ് കേള ഏകട്ട് ഉണന്തുവാക് നെത്തങ് മേ കഥ വെതകത് നേതി ഏന്ത് മമ്മ ഈ കഥ സ്കിപ് കല്യാണ് റൈറ്റ് മമ്മ ക്യൂ ഏ ഒയാട്ട് മേ ലയണൽ മെസ്സിട്ട് പുലുവാങ്കമാക്ക് ലഭുണ മേ പാറ് വേൾഡ് കപ്പേക്ക് സമ്പൂർണ്ണ ഗത്തമ മെസ്സി തമായി വെടിപുറമ ഗോള വാർത്താക്കറുക്കിയാണ് പത്തിന് ഗോള ദാ ഹത്തായി ലോകകുശലാന പാപ്പാന്തു തരംഗാവലിയക്ക് വെടിമ ഗോള സംഖ്യ വാർത്താക്കറുപ്പു ഏ റെക്കോർഡ് കാത്ത് ലയണൽ അയ്യാകെ നമെതിരെ സടഹാൻ വേണവ ലയണൽ മെസ്സി ഇതിങ് മ്യാം ഇട കലിംഗ് മേക്ക കല്ല തിബ് ഗോള ദാസ്യ കറകിന് തിബ് ദാസ് വിസി ഹൈ ഏക്കാനെ വിസി ദെവിനി ദാ ഈയെ ഓസ്ട്രിയാവട്ടെ റേവ് പെവത് തരംഗീതി തമായി ദാ ഹത്വനി ഗോളി വാർത്താക്കറന്നെ മതകത്യാകന ലോകകുശലാന തരംഗവല ഗത്ത് വെടിമ ഗോള സംഖ്യ മീട കളി മേക കല്ല തിബ് ജർമ്മനിയെ മിറോസ്ലാവ് ക്ലോസ് ഇതിങ് ഏ ആ ഗോള ദാസ്യായി ഇതിങ് വാർത്താവാക് ഏ വാർത്താവ് ബിന്ദഹലന്ന് അപ്പേ ലയണൽ മഹത്തയുടെ പുലുവാങ്ക മക്ക് ലഭുണം ഹറി റൈറ്റ് ഹത്തായി വിനാടി വിസി വിസി എക്കായി കാലം കാലിട്ട് ഏകൈക പ്രവൃത്തി മവന് മേ ലങ്കാവെ സമാജ് മാധ്യത്തിൽ മേധാസുള ലുക്കു കഥാഭാഗ് തീനോ അനേത് അതെക്കത് മേ ഒയ ദേശീയ കർമാന്ത നഗാസിറ്റു വീമ ദേശീയ നിഷ്പാദകീ നഗാസിറ്റു വീമ സംബന്ധ ആയി അലി പിബിധീമക്ക് എത്തിയില്ലാ തീന എത്ത് ലങ്കാവ് വകേ റട്ടാക് അപ്പി ഹുദകലാവീയുതുനെ അപ്പി ലോകത്തേക്ക് കാണുന്നു കരണോ നമുത്ത് ഇതിങ് അപ്പി സമഹാര ദേവാലത്തിന് അപ്പേരട്ടെ കരണു പുലുവാൻ ദേവാൽ അപ്പി പിറ്ററട്ടിങ് ഹെമതേം ബലാപുരത്തു നോവി അപ്പേരട്ടേം കരഗാന്ന് പുലുവാന്നം ഇത് ഏവെനുവെൻ മേ ദിവസത്തിന മേ പിബിധീമത്ത് എക്ക മം മതക് കരണോ ഓക മേ അത ദിവസം മെഹിമ കഥാ കരട ഇത്തരാ കാലയക് തിബ അപ്പി ഹെമതേം പിറ്ററട്ടിങ് ഗനല്ല തമായി നേത ഹെമനി കാവി ബ്യൂവി ദെൻ ഇതനി ഉത്തഹാര ഗ്യാര പസ ഇതിഹാസേ ഹെമ ഗനാവേമ നേ ഹെമതേം അപ്പി അപ്പേ രട്ടയത്തുള്ള നിഷ്പാദന കരകത്ത ഉദയ പാന്തര ദിവസ പടങ്ങാൻ കിരിവീതുറുവ പിട്ടനട്ട് ആ കിരി നിഷ്പാദന സമാഗമക്ക് നിഷ്പാദിതയാക്കണം ഈ കിരി പിടിക്കിരിയൊക്കെ ഈ പിട്ടനട്ടിങ് എന്നെ കാക്കണം എത്രയിന്നല്ല അപ്പി ദിവസ പടങ്ങന്നെ നീത് അപ്പേ രട്ടകന്നെ അപ്പിട്ട് കുഹേദേഹം ഹാങ്കി മാക്ക് പെല്ലാത്ത നിഷ്പാദനായ തന്നെ ഉദാഹരണോ ദാസ് നവയദായ വകേ കാലിതി മേ അഭിയോഗി ബാറുകാരനോ ലങ്കാവെ കിരിപിടി ഹെമനത്തം വെലുന്തപ്പള്ളി കിരിപിടി അവശ്യതാവേ സഹ കിരി അവശ്യതാവേ വെനുവിൻ അവശ്യകരണ നിഷ്പാദന ടിക ലങ്കാവെ മഹതല ദെന്ന് ഇതേക്ക് ഹറി ലൊക്കു അഭിയോഗിയാക്കുറാണ് മുദ്ദ മേമിന് കൂടെ ലങ്കാവെ വെടിമ ഇല്ലുമാക്തിയന് വെടിമ അലവിയാക്തിയന് കിരിപിടി പാവട്ടെ പെല്ലാത്ത നിഷ്പാദന പത്തലാ തീയണോ ഹറി ഏ മതക്കരെ ലങ്കാവെ അപ്പിട്ട് വകക്കിന് അപ്പൊ കിരികോവിന്റെ സപ്പോർട്ട് കരണ പെല്ലത്ത് നിഷ്പാദന ആയത്തിനേക്കാണ് ഏവകേമ ലങ്കാവെ ദേവാലയത്തെ ലോകത്തിയൻ ഇല്ലുമ തവതുരട തഹവുറുക്കാൻ വിശേഷം കുലുവാടു സംബന്ധവ് ഏ ഇല്ലുമ തവതുരട തഹവുറുക്കാരൻ വിശ്വാസ എന്നിത്തുവ വിജയ നിഷ്പാദന ക്യാമറ റസക്കന്ന വിജയ നിഷ്പാദന തദ്ദാസ് മാത്തക്കിനു ഇതി ആകെ ക്യാമറിക റസക്കന്ന കൂടെ സ്വാഭാവിക കുലുബടു റസേ സ്വാഭാവിക അമുദ്രവ്യ പാവശ്യങ്ങളതമായ വിജയ നിഷ്പാദന നിഷ്പാദനെ കല്ലത്തീൻ ഇതേനിസ പ്രശ്നയാജ്ഞ സെക്കയാക് തിയാകാൻ അവശ്യവിന്നെ ഓണമ സൂപ്പർ മാർക്കറ്റേക്ക് പൊടി കടയേക്ക് ഓണമ തനക്ക് തെങ് വാട് വിജയ നിഷ്പാദനത്തേക്ക് കാരണം അവസ്ഥാവക് തീനോക്കിയില്ല മതക്കിരണോ എവകേ മതക്കിരണോ കൃമിരാജ് നിഷ്പാദനക്കാണ് അവർദു ഹെത്ത് ഹതക് തെങ് ഇതി കൃമിരാജ് നിഷ്പാദനക്കിലേക്ക് കാസറ്റ് എംബിരിസാവട്ട് ഇത് പക്ഷേ ഹന്തിപത്രതാവട്ട് വെണ്ണ പുലുവാൻ സെമാശ്രിത രോഗം വെണ്ണ പുലുവാൻ തമ ഓണമ ദേഹടാറ് പൊടി ആയിട്ട് വിശേഷം ലദറു പണുരോഗ വകേ ദേവല്ലോട്ട് ബടേ അതിവൻ അപഹസുതാവെന്നോട്ട് മേ ഹെമ ദേഹടും കൃമിരാജ് നിഷ്പാദനമാണ് കാണുന്ന പുലുവ അങ്കമക് തീനോ കൃമിരാജ് കീലക്കിയാണ് ദശക ഹതക് തിസ് ഇക്കമ്മ വിധിയുടെ പാരിഭോഗിക വിശ്വാസ്യ ദിവസം ദിവസ തഹറു കരകത്തമിസാ അല്പേക തടുകരകത്തിനെ മുഖത് ഏകട ഹേതുവ മേ ആയിക്ക് നിഷ്പാദന എത്തിയ ക്വാളിറ്റിയൊക്കെ തമായി ഹെമ വില്ലാവേമ മേകട ബലപാല തീർന്നു തീനിസ അതട്ടാത് കൃമിരാജ് കീലക്കുവാമ അപ്പേ ഗെവല്ലുള്ള തീനോ പൊഡക് ബഡനികങ് അവിടെ പൊടി വധയാക്കുവകീതീന കൂടെ ഇക്മണ്ട് കൃമിരാജ് ഖരാൽ ഗുളികാരനോ ദഹി ഈശ്വരിക്കാക് ദാനോ ഏക അപ്പീതീം പേക്കാമാർക്കിങ് ഇതരം യഥാതത്തിര പത്കരകന്ന് നിയമ വിസന്തുമ ഗുണാത്മക ആയുർവേദ ഔഷധ ഗണയ്യ മതക്കറി കൃമിരാജ് നിവസി നിന്ന് ബിന്ദു ഐക്കായ്ക്കായതേക്കായി ഹത്സ്യ മനസ്തുണായി അട്ടസ്യ അസു നവയ ബിന്ദു ഐക്കായ്ക്കായതേക്കായി ഹത്സ്യ മനസ്തുണായി അട്ടസ്യ അസു നവയക്കീ നമ്പറുകൾ കഥാക്കല്ല വാട് വെടിവിസ്തരയാക് ദനകന്ന് പുലുവങ്കമാക് തീയതാണ്.

0: 99.1 Lakhanda Radio ITN Sabha Sri Lankia Handa.
1: ഗുഡ് മോർണിംഗ് സുബഹ് ഉദയ സനക്. അപ്പൊ ഈ അലുത് പായക്കട്ട് അവില്ലേ അപ്പിട്ട് മേ പേതി മേ പേതി തവ വിനാടി പണസായി തുറില്ലാത്തീൻ അപ്പൊ ഈ ദവസേ അപ്പിക്കോ അത് താമ ദഹായി ആപ്പൂ താമ ടാമാറായിനെ ദെൻ നവയായിനെ തവ പേ കീപ്യാക് തീനാക്കിയത് ഒയ സാമാന്യ ക്രമേ തമായി മേ അപ്പേ ഒലുവ് ഹെതിലത്തീന വിധിഹ് തവ ഈലങ്ങ മുഹത്തെ തമായി അപ്പിട്ട് വെടക്കറാണ്ട് തീയെന്നെ ഹിമനത്തം താമപ്പി വെടക്കറണ മുഹത്ത് അവില്ല നേ കിയനേക്ക് മേക്ക് തമായി ഗുഡാക് മേ ആസ്യാണുകരേ റട്ടവല വിനിസുങ്കി ഒലുവേ വെടക്കറണ മേ സിതുവിളി വല സ്വഭാവേ കിയല എക്തറാ വിധിയക്ക് മേ അദ്ദേഹനേക്കിൻ ഹെലിവിലാ തീയനോ ഏക്കിയാന്നെ തെൻ അനിത് റട്ടവല മിനിസ്സുണ്ട് സാപേക്ഷോ ഗത്തം അപ്പി ഇതിരിയതി അപ്പേ ഒരലോസ്വി മനത്താം പേ വിശേഹത്തരെ ഇസ്സറാട് തീയന കാലിതി തമായി വെടക്കറാണ്ട് തീയന്ന് കിയന മാനസിക വശയിൻ ഹെമ വടവിട്ടാവക് അപ്പിട്ട് ഹെതില തീയനോലു ഏകലു അപ്പി ടികാക് അനിത് റട്ടവല മിനിസ്സുണ്ട് വെടി ടികാ പിടിപാസ്സെങ്ങിൻ ഓക യൂറോപ്പ റട്ടവൽ ഹിമനത്ത ആസിയാനു റട്ടവൽ നോവന റട്ടവൽ മിനിസ്സുങ്കി ഹിമനത്ത ഏകോളങ്ങി ജാനവലിങ്ങനെ കക് വെണ്ണ ഏതി ഏകോളങ്ങി തീയന്നെ ഷേ മനത്ത വെടക്കറാണ്ട് മിച്ചറണ മിലാതി അന്നേ വഗ അപ്പിട്ട് തീയൻ ആ തവ കൊടുത്തറാം വിളാതീനോ തിയറി ഹറിനി തെങ്ങുവാട്ടേക്ക് ഹിത്തുന താമോയ ഒന്നുണാ വിത്തറ തവ പേ കീയത്തിനോ ദിവസം വെട്ടിക്ക് വരക്ക ഹേമക്കിയല്ല ബേ ദെമ്പടങ്ങാന്ന് വെടട്ടി മടനം തവ വെടുക്കറാൻ തീയന്നെ വിനാടി 55

അത് അഗർവദ സന്തതിയതഹരെ അമർശ്രീ പീരിസ് പ്രവീണ ഗാനശില്പിയ നവിൻ പിതിന് മികീത് സമുച്ചയെ അവസാന ഗീതേ തമായി മേ അപ്പി ഹെമോമ ആദരിൻ വെലതകത്ത് ആദരയാക് തീനോ അപ്പി അപേമ കറകിന് ജീവത്തുനു ഹതവതാക് തീനോ ഇവകേമ തമായി അപ്പി ഹെമോട്ടുമ മട മകേനൂന്ന്